0: master of strategy, returns in Drishyam 3, calm, clever, and determined to protect his family. The movie promises new threats and challenges his carefully built life. Mohanlal reprises his iconic role alongside the original cast in this gripping thriller, continuing the franchise's legacy of suspense and emotional depth. Take a look.
1: ജോർജ് ഓട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാൻ ഒന്നുമില്ലെന്ന്.
2: ജോർജ് കുട്ടി ഇസ് ബാക്ക്, കാം, ക്ലെവർ ആൻഡ് റെഡി ടു പ്രൊട്ടക്ട് ഹിസ് ഫാമിലി വൺസ് അഗൈൻ. Drishyam 3 marks the return of Mohanlal as the brilliant man who is always one step ahead of danger. In this much-anticipated third installment of the acclaimed thriller franchise, the story picks up after the events of Drishyam 2 as George Kutty continues to shield his loved ones and the carefully constructed life he has built.

0: ഒരു ഭക്ഷണം.
1: Praised for its tight screenplay, suspenseful narrative and Mohanlal's compelling performance, the film became a blockbuster and inspired remakes across India.
2: പകരം മൂന്നാം തീയതി അയാൾ കളക്ട് ചെയ്ത ബില്ലുകളാണ് നമ്മളെ കാണിച്ചത്. പിന്നീട് നാലഞ്ച് ദിവസം മുമ്പ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ഡേറ്റുകൾ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിച്ചു. യഥാർത്ഥത്തിൽ അവര് പോലും അറിയാതെ അവർ കള്ളസാക്ഷി പറയാണ്. ഹീസ് മോക്കിംഗ് അറ്റ് ദ എൻ്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ഇത് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. നമ്മുടേത് വെറും തിയറി മാത്രം.
3: മൂക്കച്ഛനെ വിശ്വാസമുണ്ടോ? എങ്കിൽ അച്ഛൻ പറയുന്ന നമ്മൾ അനുസരിക്കേ. ചെല്ല.
1: Drishyam 2, released in 2021, continued the narrative 7 years after the original events, deepening the emotional and psychological stakes and cementing the series as one of Indian cinema's most gripping thriller sagas.
4: Na poko ini ivane upadravicha station number arnjode.
1: With Alice, Entertainment Bureau, India Today.
4: Vande yorudi കാണാം.
5: ഫ്ലാഷ് ലൈറ്റ്സ്, കെയോസ് ആൻഡ് വൺ ഫ്യൂരിയസ് സൽമാൻ. സൽമാൻ ഖാൻ ഈസ് റപ്റ്റഡ് അറ്റ് പാപ്പറാസി ഔട്ട്സൈഡ് എ മുംബൈ ഹോസ്പിറ്റൽ ആഫ്റ്റർ ദേ സറൗണ്ടഡ് ഹിം ഫോർ റിയാക്ഷൻസ്. ദ ആക്ടർ ലേറ്റർ ബ്ലാസ്റ്റഡ് ദ മീഡിയ ഓൺലൈൻ, കോളിംഗ് ഔട്ട് ദി ഇൻവേഷൻ ഓഫ് പ്രൈവസി വൈൽ ഫാൻസ് കണ്ടിന്യൂ ഡീകോഡിംഗ് ഹിസ് റീസെന്റ് എമോഷണൽ സോഷ്യൽ മീഡിയ പോസ്റ്റ്. Take a look at this report to know more.
6: A hospital gate, screaming paparazzi and a furious Salman Khan. Mumbai witnessed a full-blown celebrity meltdown after Salman Khan lost his cool over what he called an invasion of privacy.
7: Sorry, bhai.
6: What started as a routine hospital visit soon turned into a confrontation. Eventually spilling onto social media through a series of explosive late night posts that sent fans into panic mode. Viral videos showed Salman Khan losing his cool outside a Mumbai hospital after paparazzi surrounding him and repeatedly shouted for his attention. A visibly irritated Salman even stopped to scold the photographers before leaving in his car. Meanwhile, the actor took to his social media handle and strongly criticized the behavior of the media outside the hospital. Salman expressed disappointment over what he called an invasion of privacy during a sensitive moment. However, the actor's anger did not stop there. In another post, Salman Khan slammed the idea of turning someone's pain into entertainment and called out photographers for profiting from difficult moments. Although the paparazzi in Mumbai later apologized to Salman Khan after the actor was visibly upset and scolded them outside the hospital. Interestingly, Salman's emotional outburst came just days after another cryptic social media post about loneliness, which had already triggered massive speculation online. The post instantly sparked concern among fans, with many wondering if the superstar was hinting at something personal. However, Salman later clarified that the post was not about his own emotional state. The actor insisted that he is surrounded by family, friends and fans, and said people had unnecessarily turned a simple thought into breaking news. While the exact reason behind Salman's hospital visit still remains unknown, the incident has once again reignited the ongoing debate around celebrity privacy and paparazzi culture. On the work front, Salman was recently seen in a cameo appearance in Raja Shivaji.
8: Shivaji nahi, Shivaji Raza manaisa.